0: ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
1: திருமுறை 8 மாணிக்க வாசக சுவாமிகள் அருளிய திருவாசகம், ராகம் மோகனம், தாளம் ஆதி.